നിങ്ങടി ബല്ലുള്ള അനനാണ് പോകളണുപുറു മിഞ്ഞടി ബല്ലുള്ള അനനാണ് പോകളണുപുറു.